0: പറയും.
1: സോണ എഫ് എം 107.8 സമുദായ വാനൊലിയിൽ ഭക്തിനേരം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നുടേ പേർ മുഹമ്മദ് അബുൽ ഹസൻ ഷാദലി. നാൻ സേലം നൂറുൽ ഇസ്ലാം അറബി കല്ലൂരിയിൽ 5ാം ആണ്ട് പഠിത്തു വരികേൻ. നാൻ നായകം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി ചെറിയ ഒരു പാടൽ പാടുകേൻ. അതൻ പേർ കണ്ണാന കണ്ണേ.